0: ഇൻഡസ്ട്രി മൊബിറ്റൽ ഫൈബർക്ക് കേന്ദ്രമ ഫിറ്റ് കറന്ന് ഒപ്പം ഡിവൈസസ് കണക്ട് കറന്ന് ഗെയിമിംഗ് വേൾഡ് ലോ ലേറ്റൻസി ഫാസ്റ്റ് ആൻഡ് സ്റ്റേബിൾ അൺലിമിറ്റഡ് തുറക്കുന്ന പാക്കേജ് റസാക്ക് SLT മൊബിറ്റൽ ഫൈബർ
1: വസവിഷ നാത്തി ദേശീയ കെരിവലിൻ പമനക്മ നിപദവന മൗബിമേ സാരകുണിയ റെക്കാത് പെൽവത്ത കെരി ഡൻ ലാംഗമ കീൽ സൂപ്പർ ശാഖ മകിൻ മിലതി കഥ ഹെക്കി
2: സത്യാഗ്രഹ ലക്ക.

0: FM 93.5, FM 93.7, Lakhana Radio ITN.
1: Mamanande manam relax.
2: ഒബ് അതിർ പദവന സീമാവൻ മതായി സീമ ഇക്മമാ നോയന്ന

ഗീത നിർമ്മാണവേ നിഹതാത്മേ ചിട്ടുപാട്ടിരിക്കലും മങ്ങുപടി സന്ധാൻ കലാനി മൂൾ ഗീതെ ഗായനാക്കരണി പിച്ചാർദിന ദമാലിനി എദ്ദാസ് നമസ്യ ഹത്തേദിക്ക് സെപ്റ്റംബർ എലിതുട്ടു ചിട്ടുപാട്ടയാക് വിധിയത് നിഹതാത്മേ ചിട്ടുപാട്ടെ മേ ഗീതെ അപിതാക്കിട്ടു മേ കഥാവ് ദിബാസ് തിരുരചനയ അധ്യക്ഷനെ സിയല് കെ ഡബ്ല്യു പെരേര മഹാത്മാ മഹാത്മാക്കെത്തിപ്പിന് വടിനാകമ തമായി തമങ് മേ പരിസര വട്ടിയെത്തിപ്പിന് മിനിസുങ്ക ജീവന ദർശന മിനിസു ഇത്തന വിധിയ പതന വിധിയ മേ വത്തേക്ക് മേ അതിശോക്തിനെത്തി സിനിമാക്കാരനേക്ക് എതിച്ച് എമ്മാക്കാരേക്ക് സ്വാഭാവികത്വം രകപ്പു നിർമ്മാണ വേദി എത്തമായി കെ ഡബ്ല്യു പിറ മഹാത്മാ മേ ചുറ്റുപാട്ടെ സംഗീത സന്ധ ആരാധനാകരാണി പ്രേമശ്രീ കേമദാസ് സൂറിയുണ്ട് ഇവകേം കേമദാസയൻ സഹ കരുണാർത്ഥ അഭയശേഖരയാൻ്റെ ഏകതുവീം അങ്ങനെ തന്നെ മേ വിശേഷ സിദ്ധുവീം നമുക്കത് കരുണാർത്ഥ അഭയശേഖരൻ രചനാകരവും ഗാഗീതവരുടെ കേമദാസയൻ തന്നെ നിർമ്മാണയൊക്കെ ഇതിൻ ഈ തത്യാനു കേമദാസ സഹ കറുകെ മേ യുഗ്മേ മേ ഗീതേത്തിമണു അപൂർവത്തെ ഹിരണങ് വന്ന് ഹേതു സാധക വേണോ ശ്രീധര ഫിലിംസ് വേണു വിനമായി മേ ഗീത എതിരിപ്പത്തുനെ അത്തരമ ഒബട മേ രൂപറാമു മതക്കരങ്ങന്ന് പുലുവാൻ നങ്ങൂ അമതഗുണ പ്രശ്നേ മേ ഗുരു വറിയാക് നത്തങ് ആചാര്യവറിയാക് അപകീനോ ഗുരു തുമിയാക് അയ വിസി തമങ്കി ദറുവൻട്ട് എമ്മാക്കാരേക്ക് പാടമ കിയലതിന് സ്വഭാവേ ഗീതയക്തമായി സിനിമാവട്ട് എത്തുള്ളില്ലാതെ നിഹിതാത്മീയ ചിട്ടുപാട്ടേ ഈ വകേമ ജമണികാവക്തമായി തിപെന്നെ അറ മേ സിംഗ അപ്പകേരട്ടായി അപ്പ ഇപ്പതിന് മേനട്ടായി കിയ ഗീത ജമണികാവായി മേ ജമണികാവായി അത്ര എത്ര വെണസക് നേ കിയലമട്ട് ഹിതെന്നെ അഹിംസക ദുപ്പാത് പുഞ്ചി ലമുണ്ട് മേ വട്ടഹലതെന്നെ തമങ്കി വടിനാക്കം പിലിമാന്ത് എനിസായി മങ്കി അറ മേ ഗീതെ മുൾ പദപിലായത്തുള്ളിൽ തിവേന് അന്തുറയിൻ ബറ ആക്കരത്തുള്ള മെനിക് ദിലിനമാക്കിയ കഥാന്തരെ എത്തക്തിയനോ കയ്യില് ഒപ്പ ഇതന്നെപ്പാ ഒവ മേ ഗമൻ കരണ മുഹത്തക്ക് ആയത് കന്തുറട്ടിങ് ഒപ്പ ഗമൻ കരണോണ ദുഷ്കര അനുരാധപുര പോലുള്ളവേ നമ്പാരെയും ഗമൻ കരണോണ സമാറിലാട്ട് ഒപ്പ വട്ടയിന്ന് പാർത്തിവെത്തി കൊയ് തനണ്ണ മൽ എത്തിയത് ഇതിരിയേതി മെനിക് ഒയണ്ണ പുഴുവാൻ അപ്പൊ മേ ഗീതെ അതീതരയാണ്.

ഞായറ്റിനും ലിയാന്നേ സുനിൽ ആടിയാണ് കിയാന്നേ നന്ദാമാന്നി ഇതേകാത്രത്തിമിന് ഗലപിയുമായി അപ്പി മേ കഥാകരം വെച്ചിരുന്നു ഒരു ഹണ്ട അത്തരട്ട് മേത്തഗതിയൊക്കെ വെച്ച് നന്ദാമാലിക ഗീത ഗായനാക്കരണ് ഹണ്ടക്തമായി സമരളി ഫോൺ ചെയ്യാം അക്ഷത്തമ നിലയാക്ലസിൻ അപ്പി ഹന്തുനാകത്ത് മേ ഹണ്ട് വാങ്ങിത്തന വിശേഷായി കേൾ മേ വാങ്ങി തനഗതി മേ ഗീതയാണ് കഥാകരണം.

ഇവരുടെ ജീവിതത്തേക്ക് ബദ്ധവിച്ച് ഇതാമത്മ ഇഹല സെമറുമക്തിബിന് തന്നെ തമായി പാസല ജീവിതേ അപ്പി ബാലാൻസ് പന്തിയും പാസലിന്റെ തുള്ളില പായ പന്തിയ ദിനക്കം ഗമം കരല സമാർ വേലാവട്ട ഹായ ഹാത്താട്ട നവേ ദഹായ ശ്രേണി പാവു കരല എക്കോളാ അവസരതി അപ്പി സാമാന്യ പേരട്ട് മൂന്ന് തീല ദുലഹ ദഹതുന വസര ഇതാമത്മ കഠിനമിൻ കെവില ഗിഹില്ല നവ യൗവനവിയേ ജീവിതേ വടാത്മ സുന്ദരമ യുഗയ പാവു കരന്നേ പാസല കേതുവി പാസലെ പന്തി കാമറ ഹിറ്റപ്പു മിത്രു മിത്രിയാൻ തരാങ് അവങ്ക മിത്രു മിത്രിയോ ഒബട്ട് താമഹമു വേലാ തിവിരവത അത് അപ്പി സമാജി ഇഹല തെങ്വല വിവിധ താണ്ഡമാന നേതുവ ജീവത് വേണോ വെന്ന പുളുവാൻ നമുത് അത് ഒബട്ട് ഹംബെന്ന മിത്രു മിത്രിയാൻ അറ പ്രേമകീർത്തി കിവുവാകെ പേ അട്ടേ മിത്രു മിത്രിയാൻ നിവേദ ഇന്തലാഹാരി പന്തി കാമറ ഹിറ്റപ്പു മിത്രുയെ മിത്രിയ കാമോട് ഓവോ എയ മുണതരം അവങ്ക വിധിയിട്ട് അപിത്തേക്ക് ഗണുതിനു കരണാത് ഈ ഗണുതിനു കിരീമം നിമേദ് മേ ഈതയതുലെ സിരകരല തിബെന്നി ഗുണരത്നാരിവംശ ഡിയാന്നേ സിനഹ കെലിലോൽ തെപുൽ രഹസേ ദിഡൂതൻ അത് ഗുളുവിലാകേ സൊന്തുരു പാസൽ പി എസ് കതുലിൻ ബൊന്നുവില ഇത ഇടല പാസലട്ട അന്റെ വരുകയെ ഉങ്കുതേനുകൂട്ട് തമങ്കി പാസല് തമങ്കി പാസലേ തിബുണു തമങ്കി സെമറും സ്ഥാന ഏ സുന്ദരത്വൻ യലി യലി വിതിന് പെരണി പന്തി കാമറേട്ട അന്ന് മങ്ങിതനമേ ഗീതേൻ ഒബടി അമ്മാക്കാരേക്കാറ് പ്രവിഷ്ട നെത്താൻ ഓമനാവ ഇതേ ജനിതകരന് ഈയക് വെയ് കേല മേ കുമാരി മുണുസിംഗ് അയ മേ ഗീതെ ഉദാഹരണ കൂട്ട് ഗായനാക്കുന്നു മുഖത്ത് അപ്പൊ ഹെമോഗിമ ഹെങ്ങീമ മേ ഗീതെ അതുല തിബിനു.